0: സുന്ദരി രാത്രിക്ക് സംഗീതം യഹോറാവാം സന്ധത്താറും എഫ് എം തരംഗമാല അനുദിക്കായ ദശമ തുണവസിയെ ഗുവനി അത് വസരേ ജൂലി മാസേ നമവിനിത ബ്രഹസ്പതിന്ദ തവത് ബ്രഹസ്പതിന്ദ രാത്രിയക സുന്ദര ഹോറാവ ഒബഹാ ഗതകരണ്ണടൈ അപ്പി മേ സുദാനം വന്നി സന്ധതരതുലിങ് ഒബഹാ എക്വന മമ ധർമ്മപാൽ കൊടികാരകേ സുപ്രദു സനേഹതൻ യുതോ പിലിഗന്നം ഒബ ആയുബോവാൻ
1: ആയുബോവാൻ മമ ഗ്രാമിനി നാരൻപനാവ്.